ഹായ്, ഞാൻ ഗുരു കിരൺ പതിരൊന്നുള്ള നിക്കുൽ കേനൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.

മാറ്റർ ലവൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണ്. പുള്ളിയായി ബുക്കനെ കോരികേലപ്പുണ്ണത് ഏരകള കൊത്തി ധ്യാനിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കിൾ കേണുന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.

0: യശോത്രങ്ങളെ കേട്ടോണ്ടുള്ള ഇത് റേഡി സാരംഗുൻ 07.8 FM. ഇത് രംഗ് രംഗ് ജീവന സ്വാതെ പോലെ മുണ്ടിട്ടുള്ള ഞാൻ നിങ്ങൾ സൈഫുലക്കുത്താർ ഇന്നത്തെ ഈ ഒരു കാര്യക്രമത്തിൽ കൂടെ മൈൻഡ് പ്രോഗ്രാമിംഗ് ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ മുണ്ടിട്ടുള്ള സോ ഞങ്ങളൊട്ടിക്ക് മൈൻഡ് ട്രെയിനർ ആയിട്ടുള്ളൂ കനീസ് ഫാത്തിമയും ഞങ്ങളൊട്ടിക്കൊണ്ട് മൈൻഡ് പിന്നെ ബ്രെയിൻ ഇത് ഉള്ള എനിക്കത്തെ ഒരു ഡിഫറൻസ് ഒരു വിഷയത്തിൽ കൂടെ മുണ്ടിത്ത് സോ അതേപോലെ ഞാൻ നേരമായിത്ത് കനീസ് ഫാത്തിമ ഒട്ടിക്ക് പോയിട്ടുള്ള ഉപ്പടെ കേട്ട പോലെ സബ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട് കൂടെ ഉണ്ട് ഇതിൽ ഈ കോൺഷ്യസ് മൈൻഡ് പിന്നെ സബ് കോൺഷ്യസ് മൈൻഡ് എന്തിനായിട്ട് സ്വാതന്ത്ര്യ ഭഗ്യവർത്തിൽ ആൾമാർഗത്തിൽ ഗന്താക്കണം
1: നിങ്ങൾ ചെന്ന പോലെ ഒരു ലെവൽസ് ഓഫ് മൈൻഡ് ചിലറു മൂന്ന് ലെവൽ ഉണ്ട് മൂന്ന് ലെവൽ അതും ഞാൻ ഇപ്പൊ മൊബൈൽ റമേ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ചിലറ ബിക്കോസ് എല്ലാവർക്കും അർത്ഥം അവരല്ലേ ആ ടൈമിൽ എല്ലാവരും ഇപ്പൊ